അരകൊരല്ല പൂരണു പൂരണു സമ്പൂരണു പരിപൂരണു എല്ലാം പൂരണു പൂരണു പൂർണി അപ്പം പേര് വെച്ചിരിപ്പാങ്ക പൂർണിമ എന്ന പൂരണു അതുപോലെ കർത്തർ നമുക്കുള്ളേ പൂരണം തന്ന് നടത്തുവാർ സന്തോഷം